ഹമകഷറും കലേഗഫാന ബയഅത് ഹിഫാമീഹും ബയഅത് ഹിഫാകം കഷവരി അല്ലാഹശേ അല്ലാഹുഗെ യദു ഖുദ്രെ ഫുളുവണി എവരെങ്കെ അയ്തകവ്രെ മതീഗെ ഫഹെ അഹദു ഉവാലാഫി മീഹാ ദന്നാശ് ഫഹെ മീഹാ അഹദു ഉവാലാകം കഷവരി ഏനാഗെ അമില്ല നവസുഗു മച്ചശെ അതി എഖമെഗ്ഗെ മച്ചം എമീഹകു അല്ലാഹവ് വിഫാവാ അഹദു ഫുദ്ദാഫി മീഹാ ദന്നാശ് ഫഹെ അല്ലാഹു എമീഹക ബൊടുവെഗംവാ ധർമ്മദിവാനതേ.

0: കളായി ഹുദും,
1: കളായി ഹുദും. അമേക്കാണ് നോധ്യായക്ക് മെഗാഹാർട്സ് ദിവേ എഫ്എം.
0: എന്നവൈ ഏകമകു ആ അടെ ആ ബീറ്റിംഗ്.

ഓഡിയോ വാഹക അസ്സലാമു അലൈക്കും നോദിയക്കെ മെഗാഹെർട്സ് ദിവേ എഫ് എം ഗെ ഹുന്തെരിന വരങ് ഉഫായർവാഗുത് കൊളകം എദുമും ഓഡിയോ വാഹകയാക്കു മിബദ്ദ കൊല്ലി ഐഷത് സൈന ഓഡിയോ വാഹക മി സിൻസിലാഗ അൾഗൺമ മിഹാർ മിഗെനസ്തിനി ഹുരിമെ തിയ ഹ്യാലുഗ മി ഹഫ്താഗ മിഗെനസ്തിനി മി വാഹകയഗ തിംവണ ബേ മി വാഹക ഹദിയാക്കു ഫവണി മുതഹർ ഇബ്രാഹിം മുത സമു സീനു ഹിതദു വാഹക ഹുഷാഴദനി അഷ്ത അബ്ദുൽ കരീം ഹുരിമെ തിയ ഹ്യാലുഗ

0: ദിവ്യ എഫ് എം ദിവ്യ ഹിന്നായക്കും.
1: Nur die Ecke Megahertz, die wir hier finden.